0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. രോഗത്തോടുള്ള വെറുപ്പും രോഗികളോടുള്ള സ്നേഹവുമാണ് വൈദ്യശാസ്ത്രത്തിന്റെ തത്വം. പാപ്പ. ജനിതക തകരാറുകളുള്ള വ്യക്തികൾക്ക് പരിചരണവും പിന്തുണയും നൽകുവാനും ഈ പ്രശ്നങ്ങൾക്കുവേണ്ടിയുള്ള ഗവേഷണങ്ങൾ നടത്തുന്നതിനും ഏറെ സേവനങ്ങൾ നൽകുന്ന ഫ്രാൻസിൽ നിന്നുമുള്ള ജെറോം ലെവുനെ ഫൗണ്ടേഷൻ അംഗങ്ങൾക്ക് ജൂൺ മാസം 22-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. ഫൗണ്ടേഷൻ സ്ഥാപകനായ ജെറോം ലെവുനെയുടെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് പാപ്പായുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. ഒരു ശാസ്ത്ര ഗവേഷകൻ എന്ന നിലയിൽ തന്റെ ജീവിതം വൈകല്യമുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായി സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രൊഫസർ ജെറോം എന്ന് പാപ്പ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. വൈദ്യരംഗത്ത് ജനിതകശാസ്ത്രത്തിന്റെ ചരിത്രത്തിലാദ്യമായി ബുദ്ധിമാന്ദ്യവും ക്രോമസോം അസാധാരണത്വവും തമ്മിലുള്ള ബന്ധം എടുത്തു പറഞ്ഞുകൊണ്ട് ട്രൈസോം 21 കാരണമായ ക്രോമസോം അസാധാരണത അദ്ദേഹത്തെ ആധുനിക ജനിതകശാസ്ത്രത്തിന്റെ മുൻനിരക്കാരിൽ ഒരുവനാക്കി ലോകം അംഗീകരിച്ചതിനെ പാപ്പ എടുത്തു പറഞ്ഞു. ദരിദ്രരിൽ ദരിദ്രരെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച തന്റെ രോഗികളുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുന്നതിനായി ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിച്ച സേവന മാതൃകകൾ പാപ്പ അടിവരയിട്ടു. വൈദ്യശാസ്ത്രമെന്നാൽ രോഗത്തോടുള്ള വെറുപ്പും രോഗികളോടുള്ള സ്നേഹവുമാണെന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ രോഗികളായവരുടെ ജീവനെയും അന്തസ്സിനെയും അദ്ദേഹം എത്രയോ മാനിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണെന്നും പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ കർദിനാൾമാരുടെ കൺസിസ്റ്ററി 26 തുടങ്ങും. ലോകം നേരിടുന്ന വെല്ലുവിളികൾ, സഭയുടെ സമകാലിക ദൗത്യങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും ചിന്തിക്കുവാനുമായി വിശുദ്ധ പത്രോസ് പൗലോസ് ലീഖന്മാരുടെ തിരുനാളിനോടനുബന്ധിച്ച് ജൂൺ മാസം 26-27 തീയതികളിൽ വത്തിക്കാനിൽ കർദിനാൾമാരുടെ അസാധാരണ യോഗം വിളിച്ചു ചേർക്കുന്നു. ലിയോ 14-ാമൻ പാപ്പായുടെ ശുശ്രൂഷക്കാലത്തെ 2-ാമത്തെ കൺസിസ്റ്ററിയാണിത്. സഭയുടെ സിനഡൽ ശൈലിയിലായിരിക്കും ചർച്ചകൾ നടക്കുക. കർദിനാൾമാരെ 20 ഗ്രൂപ്പുകളായി തിരിച്ചാണ് ചർച്ചകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ചർച്ചകളിൽ പൂർണ്ണമായ രഹസ്യാത്മകത പാലിക്കണമെന്ന് പാപ്പ കർദിനാൾമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഈ യോഗത്തിൽ സാഹോദര്യത്തോടെയുള്ള തുറന്ന സംവാദങ്ങൾ സാധ്യമാക്കുവാനാണ് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന സംഘർഷങ്ങൾ സഭയെയും ജനങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് യോഗം പ്രധാനമായും പരിശോധിക്കുന്നത്. സമാധാന നിർമ്മാണത്തിനായി സഭ സ്വീകരിക്കേണ്ട ഭാഷയും നിലപാടുകളും എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് കർദിനാൾമാർ സംസാരിക്കും. ലിയോ 14-ാമൻ പാപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയോടെയാണ് കൺസിസ്റ്ററിക്ക് തുടക്കമാകുന്നത്. ഒരു അമ്മയുടെ ദാരിദ്ര്യം മനുഷ്യത്വത്തിന്റെ പരാജയമാണ് മോൺസിഞ്ഞോർ ബലസ്ത്രേറോ. മാതൃത്വത്തെ സംരക്ഷിക്കുക എന്നതിന്റെ ശരിയായ വശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജൂൺ മാസം 22-ാം തീയതി മനുഷ്യാവകാശ കൗൺസിലിന്റെ 62-ാമത് സാധാരണ സമ്മേളനത്തിൽ ജനീവയിൽ ഐക്യരാഷ്ട്രസഭയ്ക്കും മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾക്കുമായുമുള്ള അപ്പസ്തോലിക നൂൻഷോയും പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനുമായ മോൺസിഞ്ഞോർ എത്തോറെ ബലസ്ത്രേറോ പ്രസ്താവന നടത്തി. സ്ത്രീകളും കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങളും വിവേചനങ്ങളും സമൂഹത്തിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അംഗീകാരവും പിന്തുണയും ആവശ്യമുള്ള ഒരു പൊതുനന്മയേക്കാൾ സ്വകാര്യ തിരഞ്ഞെടുപ്പായി വലിയ തോതിൽ വിലമതിക്കപ്പെടാത്തതും തെറ്റായി ചിത്രീകരിക്കപ്പെടുന്നതുമായ ഒന്നായി മാറുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. മാതൃത്വത്തെ വിലമതിക്കുക എന്നത് കുടുംബങ്ങളെയും പ്രത്യേകിച്ച് അമ്മമാരെ അവരുടെ ആവശ്യങ്ങളിൽ പിന്തുണയ്ക്കുക എന്നതാണ് അർത്ഥമാക്കുന്നതെന്നും പ്രസവത്തിന് മുൻപും ശേഷവും ശമ്പളത്തോടുകൂടിയ അവധിയും മതിയായ സാമൂഹിക സുരക്ഷയും ഉൾപ്പെടെ പ്രത്യേക പരിചരണം, സഹായം, സംരക്ഷണം എന്നിവയ്ക്ക് അവർക്കുള്ള അർഹതകൾ പരിഗണിക്കപ്പെടണമെന്നും പ്രസ്താവനയിൽ അടിവരയിട്ട് പറഞ്ഞു. കോംഗോയിൽ എബോള വൈറസ് പടരുന്നു. ലോകമെമ്പാടുമായി എബോള വൈറസ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1000 കടന്ന പശ്ചാത്തലത്തിൽ ഏകദേശം 2.95 ദശലക്ഷം കുട്ടികൾ രോഗഭീഷണിയിലാണെന്ന് യുനിസെഫ് സംഘടന മുന്നറിയിപ്പ് നൽകി. രോഗബാധിത പ്രദേശങ്ങളിലെ ജനസംഖ്യയുടെ 54% വരുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഈ അപകട സാധ്യത നേരിടുന്നത്. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ സ്ഥിതി അതിരൂക്ഷമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജൂൺ 19 വരെ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 15% കുട്ടികളിലും കൗമാരക്കാരിലുമാണ്. എബോള ബാധിച്ചു മരിച്ചവരിൽ 25% ഈ പ്രായപരിധിയിൽ ഉള്ളവരാണ് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

നൂറ്റിയൊന്നാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ദാവീദിന്റെ സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറ്റിയൊന്നാം സങ്കീർത്തനം ദൈവത്തോട് വിശ്വസ്തത പ്രഖ്യാപിക്കുന്ന ദാവീദ് രാജാവിന്റേതാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് താനെന്ന ബോധ്യത്തോടെയും അതിലുള്ള നന്ദിയോടെയും ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു ഭരണാധികാരിയായിരിക്കുമെന്ന് ഈ സങ്കീർത്തനത്തിൽ ദാവീദ് വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തോടുള്ള തന്റെ വിശ്വസ്തതയും വിധേയത്വവും പ്രഖ്യാപിക്കുന്നതിനൊപ്പം ദൈവഭയമുള്ളവരെ മാത്രമേ തന്റെ ഭവനത്തിൽ സേവനം ചെയ്യാൻ താൻ അനുവദിക്കൂ എന്നുകൂടി ദാവീദ് ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന് ഉറപ്പു നൽകുന്നത് നാം കാണുന്നുണ്ട്. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ എന്ന് എഴുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജാക്കന്മാർ വിധിയാളന്മാർ കൂടിയായിരുന്നു എന്ന ഒരു ചിന്ത കൂടി ഈ സങ്കീർത്തനത്തിൽ നിഴലിക്കുന്നുണ്ട്. സാമുവേലിന്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ സാമുവേൽ യുവാവായ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. പിന്നീട് സാമുവേലിന്റെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ യൂദായിലെ ജനങ്ങൾ തങ്ങളുടെ രാജാവായി അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നുണ്ട്. വീണ്ടും മൂന്നാമതൊരു വട്ടം സാമുവേലിന്റെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇസ്രായേലിന്റെ മുഴുവൻ രാജാവായി അദ്ദേഹം വീണ്ടും അഭിഷേകം ചെയ്യപ്പെടുന്നുണ്ട്. ഇസ്രായേലിനെ നയിക്കാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അവരുടെ രാജാവ് എന്ന ബോധ്യത്തെ അടിസ്ഥാനമാക്കി തന്റെ വ്യക്തിജീവിതത്തിലേക്കെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതവും ദൈവികനീതിയും അനുസരിച്ചുള്ളതാകണം എന്ന് ദാവീദ് ചിന്തിക്കുന്നതാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ദാവീദും വ്യക്തിജീവിതത്തിലേക്കുള്ള തീരുമാനങ്ങളും. നിഷ്കളങ്കതയോടെയും പരമാർത്ഥ ഹൃദയത്തോടെയും ജീവിക്കാനും ദൈവത്തിനായി കാത്തിരിക്കാനുമുള്ള തീരുമാനമാണ് ദാവീദ് തന്റെ വ്യക്തിജീവിതത്തിലേക്ക് സ്വീകരിച്ചിരുന്നത് എന്ന് സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ നമുക്കു കാണാം. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ചു പാടും, കർത്താവേ ഞാൻ അങ്ങേക്ക് കീർത്തനമാലപിക്കും എന്ന ഒന്നാം വാക്യത്തിൽ ദൈവം നൽകുന്ന സ്നേഹത്തിന് നന്ദിയേകുന്ന ദാവീദിലെ ദൈവവിശ്വാസിയാണ് സംസാരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് താൻ അനുഭവിച്ചറിഞ്ഞ കരുണയും കുറവുകളില്ലാത്ത ദൈവികനീതിയും മറക്കാത്ത ഒരുവനാണ് താനെന്ന് ഏറ്റുപറയുക കൂടിയാണ് ദാവീദ് ഇവിടെ ചെയ്യുന്നത്. നിഷ്കളങ്കമാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും, എപ്പോഴാണ് അങ്ങ് എന്റെ അടുക്കൽ വരിക, ഞാൻ എന്റെ ഭവനത്തിൽ പരമാർത്ഥഹൃദയത്തോടെ വ്യാപരിക്കും എന്ന രണ്ടാം വാക്യം എപ്പോഴും ദൈവത്തിനു മുന്നിൽ സ്വീകാര്യനായിരിക്കാൻ തക്ക വിധത്തിൽ ദൈവം തനിക്കായി ഒരുക്കിയ ഭവനത്തിൽ രാജകൊട്ടാരത്തിൽ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാനാണ് ദാവീദ് ആഗ്രഹിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. എന്നാൽ പിന്നീട് പലപ്പോഴും ഈ തീരുമാനങ്ങളിൽ അദ്ദേഹത്തിന് വീഴ്ചകൾ സംഭവിക്കുന്നതിനും വിശുദ്ധഗ്രന്ഥം സാക്ഷിയാണ്. നീചമായ ഒന്നിലും ഞാൻ കണ്ണുവയ്ക്കുകയില്ല, വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു, അതിന്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല, ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല, ഒരു തിന്മയും ഞാൻ അറിയുകയില്ല എന്നീ മൂന്നും നാലും വാക്യങ്ങളിലൂടെ അനീതിയോ തിന്മയോ നിറഞ്ഞവയൊന്നും തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്നും അതിനായി തന്റെ കണ്ണുകളെ താൻ നിയന്ത്രിക്കുമെന്നും തിന്മയുടെ വഴികളെ അറിയാനോ സ്നേഹിക്കാനോ താൻ പരിശ്രമിക്കില്ലെന്നും നേരായ മാർഗത്തിൽ ചരിക്കുന്ന ഒരു ഹൃദയം കാത്തുസൂക്ഷിക്കുമെന്നും ദാവീദ് ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നു. ജീവിതത്തിന്റെ പല ചവിട്ടുപടികളിലും അവന്റെ കാലുകൾ പിഴച്ചപ്പോഴും ദൈവത്തിന്റെ കരുണ അവനുമേൽ വർഷിക്കപ്പെടാൻ കാരണം നന്മയിൽ ജീവിക്കാനുള്ള ദാവീദിന്റെ ഈ ആഗ്രഹവും പ്രഖ്യാപനവുമായിരിക്കണം. ദാവീദിന്റെ നീതിബോധവും മറ്റുള്ളവരുടെ ജീവിതങ്ങളും. അഞ്ചു മുതലുള്ള വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനത്തിന്റെ രണ്ടാം ഭാഗം താനുമായി ബന്ധപ്പെടുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഏതുതരം മൂല്യങ്ങളാണ് ദാവീദ് പ്രതീക്ഷിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല എന്ന അഞ്ചാം വാക്യത്തിലൂടെ മറ്റുള്ളവരെക്കുറിച്ച് ഏഷണി, അതായത് രഹസ്യമായി തിന്മ പറയുന്നവരെയും ദൈവാശ്രയബോധത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന
അഹങ്കാരവും ഗർവവും കൊണ്ടു നടക്കുന്നവരെയും താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ദാവീദ് വ്യക്തമാക്കുന്നു. ഇതുവഴി മറ്റുള്ളവരുടെ ജീവനെ മാനിക്കാത്ത, അവരെ തങ്ങളേക്കാൾ വിലകുറഞ്ഞവരായി കാണുന്ന മനുഷ്യർക്ക് തനിക്കു മുന്നിൽ സ്ഥാനമില്ലെന്ന് ദാവീദിലെ ന്യായാധിപൻ തീരുമാനിക്കുന്നു. വഞ്ചന ചെയ്യുന്ന ഒരുവനും എന്റെ ഭവനത്തിൽ വസിക്കുകയില്ല, നുണ പറയുന്ന ഒരുവനും എന്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും, കർത്താവിന്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും എന്നീ 7-8 വാക്യങ്ങളിൽ തിന്മയ്ക്കും അത് പ്രവർത്തിക്കുന്നവർക്കുമെതിരെയുള്ള ദാവീദിലെ രാജാവിന്റെ വാക്കുകളാണ് നാം കാണുന്നത്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സേവകനും നീതി നടപ്പാക്കാൻ വിളിക്കപ്പെട്ടവനും ജനങ്ങളെ ന്യായത്തോടെ വിധിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനും ഭവനത്തിന്റെ നാഥനും എന്ന നിലയിൽ ഒരു യഥാർത്ഥ ഭരണാധികാരി ചെയ്യേണ്ട ചുമതലകളാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ദൈവത്തിന് പ്രീതികരമായ നന്മയുടെ ജീവിതം നയിക്കുന്നവർക്കാണ്, ധർമ്മം പ്രവർത്തിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ നഗരത്തിലും ഭവനത്തിലും ജീവിക്കാൻ അവകാശം. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും, അവർ എന്നോടൊത്തു വസിക്കും, നിഷ്കളങ്കമാർഗത്തിൽ ചരിക്കുന്നവൻ എന്റെ സേവകനായിരിക്കും എന്ന 6 വാക്യത്തിലൂടെ ഈ ഒരാശയം സങ്കീർത്തകനായ ദാവീദ് വ്യക്തമാക്കുന്നുണ്ട്. വിശ്വസ്തതയും നിഷ്കളങ്കതയും ദൈവത്തിന് പ്രിയപ്പെട്ട മൂല്യങ്ങളാണ് എന്ന ഒരു ചിന്തയും ഈ സങ്കീർത്തനം പങ്കുവയ്ക്കുന്നുണ്ട്. സങ്കീർത്തനം ജീവിതത്തിൽ 101 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ, ദാവീദിന്റെ വാക്കുകളിലൂടെ ദൈവത്തിന് പ്രിയപ്പെട്ടവർ ആരാണെന്നും ഏതുതരം പ്രവൃത്തികളാണെന്നും ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. നിഷ്കളങ്കതയോടെയും വിശ്വസ്തതയോടെയും ദൈവത്തോടും ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ചവരോടും ചേർന്നു നിൽക്കാനും ദൈവികമായ നീതിബോധത്തോടെയും പരമാർത്ഥഹൃദയത്തോടെയും വ്യാപരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. സഹോദരങ്ങൾക്കെതിരെ കുറ്റപ്പെടുത്തലിന്റെയും ഏഷണിയുടെയും വാളെടുക്കാതെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ദൈവത്തിന്റെ വിശ്വസ്തർക്കൊപ്പം എളിമയിലും ദൈവപ്രീതിയിലും വളർന്ന് ഹൃദയനൈർമല്യത്തിന്റെ പാതയിലൂടെ ചരിക്കുകയും ദൈവരാജ്യത്തിന് സ്വീകാര്യരാകുകയും ചെയ്യാം. ദാവീദിന്റെ ജീവിതത്തിലെന്ന പോലെ വീഴ്ചകളുടെയും തകർച്ചകളുടെയും നിമിഷങ്ങളിൽ ദൈവത്തിന്റെ അനന്തമായ കരുണയിലും അനുഗ്രഹങ്ങളിലും ശരണമർപ്പിക്കാൻ നമുക്കും സാധിക്കട്ടെ. ദൈവത്തിന്റെ രാജ്യത്തിലും ഭവനത്തിലും ഇടം കണ്ടെത്താനായി സത്യത്തിന്റെയും നീതിയുടെയും പാതകളിലൂടെ ജീവിതം നയിക്കാം. ഹൃദയരഹസ്യങ്ങൾ അറിയുന്ന ദൈവം നമ്മെ കനിവോടെ അനുഗ്രഹിക്കട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 101 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. രോഗത്തോടുള്ള വെറുപ്പും രോഗികളോടുള്ള സ്നേഹവുമാണ് വൈദ്യശാസ്ത്രത്തിന്റെ തത്വം. പാപ്പ. ജനിതക തകരാറുകളുള്ള വ്യക്തികൾക്ക് പരിചരണവും പിന്തുണയും നൽകുവാനും ഈ പ്രശ്നങ്ങൾക്കു വേണ്ടിയുള്ള ഗവേഷണങ്ങൾ നടത്തുന്നതിനും ഏറെ സേവനങ്ങൾ നൽകുന്ന ഫ്രാൻസിൽ നിന്നുമുള്ള ജെറോം ലെവുനെ ഫൗണ്ടേഷൻ അംഗങ്ങൾക്ക് ജൂൺ മാസം 22-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. ഫൗണ്ടേഷൻ സ്ഥാപകനായ ജെറോം ലെവുനെയുടെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് പാപ്പായുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. ഒരു ശാസ്ത്ര ഗവേഷകൻ എന്ന നിലയിൽ തന്റെ ജീവിതം വൈകല്യമുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായി സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രൊഫസർ ജെറോം എന്ന് പാപ്പ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. വൈദ്യരംഗത്ത് ജനിതകശാസ്ത്രത്തിന്റെ ചരിത്രത്തിലാദ്യമായി ബുദ്ധിമാന്ദ്യവും ക്രോമസോം അസാധാരണത്വവും തമ്മിലുള്ള ബന്ധം എടുത്തു പറഞ്ഞുകൊണ്ട് ട്രൈസോമി 21 കാരണമായ ക്രോമസോം അസാധാരണത അദ്ദേഹത്തെ ആധുനിക ജനിതകശാസ്ത്രത്തിന്റെ മുൻനിരക്കാരിൽ ഒരുവനാക്കി ലോകം അംഗീകരിച്ചതിനെ പാപ്പ എടുത്തു പറഞ്ഞു. ദരിദ്രരിൽ ദരിദ്രരെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച തന്റെ രോഗികളുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുന്നതിനായി ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിച്ച സേവന മാതൃകകൾ പാപ്പ അടിവരയിട്ടു. വൈദ്യശാസ്ത്രമെന്നാൽ രോഗത്തോടുള്ള വെറുപ്പും രോഗികളോടുള്ള സ്നേഹവുമാണെന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ രോഗികളായവരുടെ ജീവനെയും അന്തസ്സിനെയും അദ്ദേഹം എത്രയോ മാനിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണെന്നും പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ കർദിനാൾമാരുടെ കൺസിസ്റ്ററി 26 തുടങ്ങും. ലോകം നേരിടുന്ന വെല്ലുവിളികൾ, സഭയുടെ സമകാലിക ദൗത്യങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും ചിന്തിക്കുവാനുമായി വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാളിനോടനുബന്ധിച്ച് ജൂൺ മാസം 26-27 വത്തിക്കാനിൽ കർദിനാൾമാരുടെ അസാധാരണ യോഗം വിളിച്ചു ചേർക്കുന്നു. ലിയോ 14-ാമൻ പാപ്പായുടെ ശുശ്രൂഷക്കാലത്തെ 2-ാമത്തെ കൺസിസ്റ്ററിയാണിത്. സഭയുടെ സിനഡൽ ശൈലിയിലായിരിക്കും ചർച്ചകൾ നടക്കുക. കർദിനാൾമാരെ 20 ഗ്രൂപ്പുകളായി തിരിച്ചാണ് ചർച്ചകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ചർച്ചകളിൽ പൂർണ്ണമായ രഹസ്യാത്മകത പാലിക്കണമെന്ന് പാപ്പ കർദിനാൾമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഈ യോഗത്തിൽ സാഹോദര്യത്തോടെയുള്ള തുറന്ന സംവാദങ്ങൾ സാധ്യമാക്കുവാനാണ് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന സംഘർഷങ്ങൾ സഭയെയും ജനങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് യോഗം പ്രധാനമായും പരിശോധിക്കുന്നത്. സമാധാന നിർമ്മാണത്തിനായി സഭ സ്വീകരിക്കേണ്ട ഭാഷയും നിലപാടുകളും എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് കർദിനാൾമാർ സംസാരിക്കും. ലിയോ 14-ാമൻ പാപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയോടെയാണ് കൺസിസ്റ്ററിക്ക് തുടക്കമാകുന്നത്. ഒരു അമ്മയുടെ ദാരിദ്ര്യം മനുഷ്യത്വത്തിന്റെ പരാജയമാണ് മോൺസിഞ്ഞോർ ബലസ്ത്രേരോ. മാതൃത്വത്തെ സംരക്ഷിക്കുക എന്നതിന്റെ ശരിയായ വശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജൂൺ മാസം 22-ാം തീയതി മനുഷ്യാവകാശ കൗൺസിലിന്റെ 62-ാമത് സാധാരണ സമ്മേളനത്തിൽ ജനീവയിൽ ഐക്യരാഷ്ട്രസഭയ്ക്കും മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾക്കുമായുമുള്ള അപ്പസ്തോലിക നൂൻഷോയും പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനുമായ മോൺസിഞ്ഞോർ എത്തോറെ ബലസ്ത്രേരോ പ്രസ്താവന നടത്തി. സ്ത്രീകളും കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങളും വിവേചനങ്ങളും സമൂഹത്തിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അംഗീകാരവും പിന്തുണയും ആവശ്യമുള്ള ഒരു പൊതുനന്മയേക്കാൾ സ്വകാര്യ തിരഞ്ഞെടുപ്പായി വലിയ തോതിൽ വിലമതിക്കപ്പെടാത്തതും തെറ്റായി ചിത്രീകരിക്കപ്പെടുന്നതുമായ ഒന്നായി മാറുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. മാതൃത്വത്തെ വിലമതിക്കുക എന്നത് കുടുംബങ്ങളെയും പ്രത്യേകിച്ച് അമ്മമാരെ അവരുടെ ആവശ്യങ്ങളിൽ പിന്തുണയ്ക്കുക എന്നതാണ് അർത്ഥമാക്കുന്നതെന്നും പ്രസവത്തിന് മുൻപും ശേഷവും ശമ്പളത്തോടുകൂടിയ അവധിയും മതിയായ സാമൂഹിക സുരക്ഷയും ഉൾപ്പെടെ പ്രത്യേക പരിചരണം, സഹായം, സംരക്ഷണം എന്നിവയ്ക്ക് അവർക്കുള്ള അർഹതകൾ പരിഗണിക്കപ്പെടണമെന്നും പ്രസ്താവനയിൽ അടിവരയിട്ട് പറഞ്ഞു. കോംഗോയിൽ എബോള വൈറസ് പടരുന്നു. ലോകമെമ്പാടുമായി എബോള വൈറസ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1000 കടന്ന പശ്ചാത്തലത്തിൽ ഏകദേശം 2.95 ദശലക്ഷം കുട്ടികൾ രോഗഭീഷണിയിലാണെന്ന് യുനിസെഫ് സംഘടന മുന്നറിയിപ്പ് നൽകി. രോഗബാധിത പ്രദേശങ്ങളിലെ ജനസംഖ്യയുടെ 54% വരുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഈ അപകട സാധ്യത നേരിടുന്നത്. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ സ്ഥിതി അതിരൂക്ഷമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജൂൺ 19 വരെ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 15% കുട്ടികളിലും കൗമാരക്കാരിലുമാണ്. എബോള ബാധിച്ചു മരിച്ചവരിൽ 25% ഈ പ്രായപരിധിയിൽ ഉള്ളവരാണ് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

നൂറ്റിയൊന്നാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ദാവീദിന്റെ സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറ്റിയൊന്നാം സങ്കീർത്തനം ദൈവത്തോട് വിശ്വസ്തത പ്രഖ്യാപിക്കുന്ന ദാവീദ് രാജാവിന്റേതാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് താനെന്ന ബോധ്യത്തോടെയും അതിലുള്ള നന്ദിയോടെയും ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു ഭരണാധികാരിയായിരിക്കുമെന്ന് ഈ സങ്കീർത്തനത്തിൽ ദാവീദ് വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തോടുള്ള തന്റെ വിശ്വസ്തതയും വിധേയത്വവും പ്രഖ്യാപിക്കുന്നതിനൊപ്പം ദൈവഭയമുള്ളവരെ മാത്രമേ തന്റെ ഭവനത്തിൽ സേവനം ചെയ്യാൻ താൻ അനുവദിക്കൂ എന്നുകൂടി ദാവീദ് ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന് ഉറപ്പു നൽകുന്നത് നാം കാണുന്നുണ്ട്. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ എന്ന് എഴുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജാക്കന്മാർ വിധിയാളന്മാർ കൂടിയായിരുന്നു എന്ന ഒരു ചിന്ത കൂടി ഈ സങ്കീർത്തനത്തിൽ നിഴലിക്കുന്നുണ്ട്. സാമുവേലിന്റെ ഒന്നാം പുസ്തകം 16:12 വാക്യത്തിൽ സാമുവേൽ യുവാവായ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. പിന്നീട് സാമുവേലിന്റെ 2:4 വാക്യത്തിൽ യൂദായിലെ ജനങ്ങൾ തങ്ങളുടെ രാജാവായി അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നുണ്ട്. വീണ്ടും മൂന്നാമതൊരു വട്ടം സാമുവേലിന്റെ 2:5 വാക്യത്തിൽ ഇസ്രായേലിന്റെ മുഴുവൻ രാജാവായി അദ്ദേഹം വീണ്ടും അഭിഷേകം ചെയ്യപ്പെടുന്നുണ്ട്. ഇസ്രായേലിനെ നയിക്കാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അവരുടെ രാജാവ് എന്ന ബോധ്യത്തെ അടിസ്ഥാനമാക്കി തന്റെ വ്യക്തിജീവിതത്തിലേക്കെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതവും ദൈവികനീതിയും അനുസരിച്ചുള്ളതാകണം എന്ന് ദാവീദ് ചിന്തിക്കുന്നതാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ദാവീദും വ്യക്തിജീവിതത്തിലേക്കുള്ള തീരുമാനങ്ങളും. നിഷ്കളങ്കതയോടെയും പരമാർത്ഥ ഹൃദയത്തോടെയും ജീവിക്കാനും ദൈവത്തിനായി കാത്തിരിക്കാനുമുള്ള തീരുമാനമാണ് ദാവീദ് തന്റെ വ്യക്തിജീവിതത്തിലേക്ക് സ്വീകരിച്ചിരുന്നത് എന്ന് സങ്കീർത്തനത്തിന്റെ 1-4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കു കാണാം. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും, കർത്താവേ ഞാൻ അങ്ങേക്ക് കീർത്തനമാലപിക്കും എന്ന 1 വാക്യത്തിൽ ദൈവം നൽകുന്ന സ്നേഹത്തിന് നന്ദിയേകുന്ന ദാവീദിലെ ദൈവവിശ്വാസിയാണ് സംസാരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് താൻ അനുഭവിച്ചറിഞ്ഞ കരുണയും കുറവുകളില്ലാത്ത ദൈവികനീതിയും മറക്കാത്ത ഒരുവനാണ് താനെന്ന് ഏറ്റുപറയുക കൂടിയാണ് ദാവീദ് ഇവിടെ ചെയ്യുന്നത്. നിഷ്കളങ്കമാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും, എപ്പോഴാണ് അങ്ങ് എന്റെ അടുക്കൽ വരിക, ഞാൻ എന്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും എന്ന 2 വാക്യം എപ്പോഴും ദൈവത്തിനു മുന്നിൽ സ്വീകാര്യനായിരിക്കാൻ തക്ക വിധത്തിൽ ദൈവം തനിക്കായി ഒരുക്കിയ ഭവനത്തിൽ രാജകൊട്ടാരത്തിൽ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാനാണ് ദാവീദ് ആഗ്രഹിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. എന്നാൽ പിന്നീട് പലപ്പോഴും ഈ തീരുമാനങ്ങളിൽ അദ്ദേഹത്തിന് വീഴ്ചകൾ സംഭവിക്കുന്നതിനും വിശുദ്ധഗ്രന്ഥം സാക്ഷിയാണ്. നീചമായ ഒന്നിലും ഞാൻ കണ്ണുവയ്ക്കുകയില്ല, വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു, അതിന്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല, ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല, ഒരു തിന്മയും ഞാൻ അറിയുകയില്ല എന്നീ 3-4 വാക്യങ്ങളിലൂടെ അനീതിയോ തിന്മയോ നിറഞ്ഞവയൊന്നും തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്നും അതിനായി തന്റെ കണ്ണുകളെ താൻ നിയന്ത്രിക്കുമെന്നും തിന്മയുടെ വഴികളെ അറിയാനോ സ്നേഹിക്കാനോ താൻ പരിശ്രമിക്കില്ലെന്നും നേരായ മാർഗത്തിൽ ചരിക്കുന്ന ഒരു ഹൃദയം കാത്തുസൂക്ഷിക്കുമെന്നും ദാവീദ് ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നു. ജീവിതത്തിന്റെ പല ചവിട്ടുപടികളിലും അവന്റെ കാലുകൾ പിഴച്ചപ്പോഴും ദൈവത്തിന്റെ കരുണ അവനുമേൽ വർഷിക്കപ്പെടാൻ കാരണം നന്മയിൽ ജീവിക്കാനുള്ള ദാവീദിന്റെ ഈ ആഗ്രഹവും പ്രഖ്യാപനവുമായിരിക്കണം. ദാവീദിന്റെ നീതിബോധവും മറ്റുള്ളവരുടെ ജീവിതങ്ങളും. 5 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനത്തിന്റെ 2 ഭാഗം താനുമായി ബന്ധപ്പെടുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഏതുതരം മൂല്യങ്ങളാണ് ദാവീദ് പ്രതീക്ഷിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല എന്ന 5 വാക്യത്തിലൂടെ മറ്റുള്ളവരെക്കുറിച്ച് ഏഷണി, അതായത് രഹസ്യമായി തിന്മ പറയുന്നവരെയും ദൈവാശ്രയബോധത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന
അഹങ്കാരവും ഗർവും കൊണ്ടു നടക്കുന്നവരെയും താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ദാവീദ് വ്യക്തമാക്കുന്നു. ഇതുവഴി മറ്റുള്ളവരുടെ ജീവനെ മാനിക്കാത്ത, അവരെ തങ്ങളേക്കാൾ വില കുറഞ്ഞവരായി കാണുന്ന മനുഷ്യർക്ക് തനിക്കു മുന്നിൽ സ്ഥാനമില്ലെന്ന് ദാവീദിലെ ന്യായാധിപൻ തീരുമാനിക്കുന്നു. വഞ്ചന ചെയ്യുന്ന ഒരുവനും എന്റെ ഭവനത്തിൽ വസിക്കുകയില്ല, നുണ പറയുന്ന ഒരുവനും എന്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും, കർത്താവിന്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും എന്നീ 7ഉം 8ഉം വാക്യങ്ങളിൽ തിന്മയ്ക്കും അത് പ്രവർത്തിക്കുന്നവർക്കുമെതിരെയുള്ള ദാവീദിലെ രാജാവിന്റെ വാക്കുകളാണ് നാം കാണുന്നത്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സേവകനും നീതി നടപ്പാക്കാൻ വിളിക്കപ്പെട്ടവനും ജനങ്ങളെ ന്യായത്തോടെ വിധിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനും ഭവനത്തിന്റെ നാഥനും എന്ന നിലയിൽ ഒരു യഥാർത്ഥ ഭരണാധികാരി ചെയ്യേണ്ട ചുമതലകളാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ദൈവത്തിന് പ്രീതികരമായ നന്മയുടെ ജീവിതം നയിക്കുന്നവർക്കാണ്, ധർമ്മം പ്രവർത്തിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ നഗരത്തിലും ഭവനത്തിലും ജീവിക്കാൻ അവകാശം. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും, അവർ എന്നോടൊത്തു വസിക്കും, നിഷ്കളങ്കമാർഗത്തിൽ ചരിക്കുന്നവൻ എന്റെ സേവകനായിരിക്കും എന്ന 6ാം വാക്യത്തിലൂടെ ഈ ഒരാശയം സങ്കീർത്തകനായ ദാവീദ് വ്യക്തമാക്കുന്നുണ്ട്. വിശ്വസ്തതയും നിഷ്കളങ്കതയും ദൈവത്തിന് പ്രിയപ്പെട്ട മൂല്യങ്ങളാണ് എന്ന ഒരു ചിന്തയും ഈ സങ്കീർത്തനം പങ്കുവയ്ക്കുന്നുണ്ട്. സങ്കീർത്തനം ജീവിതത്തിൽ 101ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ, ദാവീദിന്റെ വാക്കുകളിലൂടെ ദൈവത്തിന് പ്രിയപ്പെട്ടവർ ആരാണെന്നും ഏതുതരം പ്രവർത്തികളാണെന്നും ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. നിഷ്കളങ്കതയോടെയും വിശ്വസ്തതയോടെയും ദൈവത്തോടും ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ചവരോടും ചേർന്ന് നിൽക്കാനും ദൈവികമായ നീതിബോധത്തോടെയും പരമാർത്ഥഹൃദയത്തോടെയും വ്യാപരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. സഹോദരങ്ങൾക്കെതിരെ കുറ്റപ്പെടുത്തലിന്റെയും ഏഷണിയുടെയും വാളെടുക്കാതെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ദൈവത്തിന്റെ വിശ്വസ്തർക്കൊപ്പം എളിമയിലും ദൈവപ്രീതിയിലും വളർന്ന് ഹൃദയനൈർമല്യത്തിന്റെ പാതയിലൂടെ ചരിക്കുകയും ദൈവരാജ്യത്തിന് സ്വീകാര്യരാകുകയും ചെയ്യാം. ദാവീദിന്റെ ജീവിതത്തിലെന്ന പോലെ വീഴ്ചകളുടെയും തകർച്ചകളുടെയും നിമിഷങ്ങളിൽ ദൈവത്തിന്റെ അനന്തമായ കരുണയിലും അനുഗ്രഹങ്ങളിലും ശരണമർപ്പിക്കാൻ നമുക്കും സാധിക്കട്ടെ. ദൈവത്തിന്റെ രാജ്യത്തിലും ഭവനത്തിലും ഇടം കണ്ടെത്താനായി സത്യത്തിന്റെയും നീതിയുടെയും പാതകളിലൂടെ ജീവിതം നയിക്കാം. ഹൃദയരഹസ്യങ്ങൾ അറിയുന്ന ദൈവം നമ്മെ കനിവോടെ അനുഗ്രഹിക്കട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 101ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 24 തീയതി വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള

1926 സ്ഥാപിതമായ വത്തിക്കാൻ പ്രസാധകശാലയുടെ ശതാബ്ദിവേളയിൽ എഴുത്തുകാർ സമൂഹത്തിന് നൽകുന്ന മാതൃകാപരമായ സേവനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. സത്യമെന്നത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഭൂപ്രദേശമല്ല, മറിച്ച് എല്ലാവരുമായി പങ്കുവയ്ക്കപ്പെടേണ്ട നന്മയാണെന്ന് പാപ്പ പറഞ്ഞു. നാം ആഗ്രഹിക്കുന്ന ലോകത്തെയും നാം സ്വപ്നം കാണുന്ന ഭാവിയെയും വെളിപ്പെടുത്തുന്ന സത്യത്തിന്റെ പ്രവൃത്തിയാണ് എഴുത്ത്. സത്യത്തിന്റെ യജമാനന്മാരല്ല നമ്മൾ, മറിച്ച് സത്യത്താൽ കീഴടക്കപ്പെടേണ്ടവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട്, വായന മനുഷ്യത്വത്തെ വിശാലമാക്കുന്നുവെന്നും സഹാനുഭൂതിയും കാരുണ്യവും വളർത്തുവാൻ ഇത് സഹായിക്കുമെന്നും പാപ്പ പറഞ്ഞു. എഴുത്തുകാർ തങ്ങളുടെ കഥാപാത്രങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ വായനക്കാരും ആ ജീവിതങ്ങളിലൂടെ ജീവിക്കുകയാണെന്നും ഇത് വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ ബഹുമാനിക്കുവാൻ ഏവരെയും പഠിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും വിത്തുകൾ പാകുന്ന എഴുത്തുകാരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച പാപ്പ അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ടാണ് തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. റാഞ്ചി അതിരൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ. ഇന്ത്യയിലെ റാഞ്ചി മെട്രോപൊളിറ്റൻ അതിരൂപതയുടെ പുതിയ സഹായമെത്രാനായി അതേ അതിരൂപതാംഗവും വികാരി ജനറലും കത്തീഡ്രൽ ഇടവക വികാരിയുമായിരുന്ന റവറൻ ആനന്ദ് ഡേവിഡ് സാൽക്സോയെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നിയമിച്ചു. ജൂൺ മാസം 24 തീയതിയാണ് നിയമന ഉത്തരവ് പ്രസിദ്ധീകരിച്ചത്. ആനന്ദ് ഡേവിഡ് സാൽക്സോ 1975 നവംബർ 20 റാഞ്ചി അതിരൂപതയിലെ മന്ദറിലാണ് ജനിച്ചത്. കൊൽക്കത്തയിലെ സെന്റ് ജോൺ വിയാനി മൈനർ സെമിനാരി, സെന്റ് ആൽബർട്ട്സ് കോളേജ് മേജർ സെമിനാരി, റാഞ്ചിയിലെ സെന്റ് സേവിയേഴ്സ് കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ച ശേഷം 2006 മെയ് 15 വൈദികനായി അഭിഷിക്തനായി. അസാധാരണ സാഹചര്യങ്ങളിൽ പോലും അൽമായർക്ക് വിശുദ്ധ ബലി മധ്യേയുള്ള വചനപ്രഘോഷണം നടത്താനാവില്ല വത്തിക്കാൻ. തിരഞ്ഞെടുക്കപ്പെടുന്ന അൽമായർക്ക് അസാധാരണ സാഹചര്യങ്ങളിൽ വചനപ്രഘോഷണം നടത്തുവാൻ അനുവാദം നൽകണമെന്ന ജർമ്മൻ മെത്രാന്മാരുടെ ആവശ്യത്തിന് 2026 ജൂൺ 17 അയച്ച കത്തിലൂടെ വത്തിക്കാൻ കാര്യാലയം മറുപടി നൽകി. ജർമ്മൻ മെത്രാൻ സമിതി അധ്യക്ഷൻ മോൺസിഞ്ഞോർ ഹൈനർ വിൽമറിന് അയച്ച കത്തിൽ മെത്രാന്മാരുടെ അജപാലനപരമായ ആശങ്കകളെ കാര്യാലയം പ്രത്യേകമായി പരിഗണനയിൽ ഉൾക്കൊണ്ടു. എങ്കിലും ഇത്തരമൊരു അനുവാദം നൽകുവാൻ കഴിയില്ല എന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. നിലവിലുള്ള നിയമങ്ങളിൽ ഇളവ് വരുത്തുവാൻ കഴിയില്ല, കാരണം വചനപ്രഘോഷണം പുരോഹിതർക്കും ഡീക്കന്മാർക്കുമായി നിജപ്പെടുത്തിയിരിക്കുന്നത് വെറുമൊരു അച്ചടക്ക നിയമമല്ല, മറിച്ച് ആരാധനക്രമത്തിന്റെ സ്വഭാവത്തിൽ നിന്നു തന്നെ ഉത്ഭവിക്കുന്നതാണ് എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വചനപ്രഘോഷണമെന്നത് വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഇത് സുവിശേഷ പ്രഖ്യാപനവുമായി ആന്തരികമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ തിരുപ്പട്ടം വഴി നിയുക്തരായ ശുശ്രൂഷകർക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രബോധന അധികാരമാണ് ഇവിടെ വിനിയോഗിക്കപ്പെടുന്നതെന്നും കാര്യാലയം വ്യക്തമാക്കി. വിശുദ്ധ കുർബാനയിലെ വചനഭാഗവും കൂദാശഭാഗവും തമ്മിലുള്ള ഐക്യത്തിൽ നിന്നും തിരുപ്പട്ടം വഴി ലഭിച്ച ദൗത്യത്തിൽ നിന്നും വചനപ്രഘോഷണത്തെ വേർപെടുത്താനാവില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം വിശുദ്ധ കുർബാനയ്ക്കിടയിലെ വചനപ്രഘോഷണത്തിനു പുറമെ സഭാനിയമങ്ങൾക്കും പ്രബോധനങ്ങൾക്കും വിധേയമായി അൽമായർക്ക് പൊതു ഇടങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തുവാൻ നിലവിൽ തന്നെ ധാരാളം അവസരങ്ങളുണ്ടെന്നും കാര്യാലയം ഓർമ്മിപ്പിച്ചു. നൈജീരിയയിൽ സായുധ ആക്രമണം, 20 കൊല്ലപ്പെട്ടു. നൈജീരിയയിലെ പ്ലേറ്റോ സ്റ്റേറ്റിലുണ്ടായ അതിരൂക്ഷമായ സായുധ ആക്രമണത്തിൽ ഏകദേശം 20 ആളുകൾ കൊല്ലപ്പെട്ടു. വിവരമറിഞ്ഞെത്തിയ സുരക്ഷാസേനയും അക്രമികളും തമ്മിലും ശക്തമായ ഏറ്റുമുട്ടലുണ്ടായി. ആക്രമണത്തിൽ 18 സംഭവസ്ഥലത്തും ഗുരുതരമായി പരിക്കേറ്റ 2 പിന്നീട് ആശുപത്രിയിലുമാണ് മരിച്ചത്. നൈജീരിയയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ ബോക്കോഹറാം, ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയ ഭീകര സംഘടനകൾ വലിയ ഭീഷണികൾ ഉയർത്തുന്നുവെങ്കിലും മധ്യ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വംശീയ സംഘർഷങ്ങൾ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ 24 ബുധനാഴ്ച ലിയോ 14 പാപ്പ പൊതുക്കൂടിക്കാഴ്ച വേളയിൽ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

ആരാധനക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്ക്തും കൊഞ്ചീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കിയ തന്റെ പ്രഭാഷണത്തിൽ വിശുദ്ധ കുർബാനയിലെ വചനഭാഗവും കൂദാശഭാഗവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പാപ്പ വിശദീകരിച്ചു.

0: ഈ ബുധനാഴ്ചയും ലിയോ പതിനാലാമൻ പാപ്പയുടെ പ്രതിവാര പൊതുക്കൂടിക്കാഴ്ച പരിപാടി വത്തിക്കാനിൽ അരങ്ങേറി. പൊതുദർശന പരിപാടിയുടെ വേദി കഴിഞ്ഞ വാരത്തിലെന്ന പോലെ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ അങ്കണമായിരുന്നു. വേനൽക്കാല അർക്കാംശുക്കളുടെ താപാധിക്യം അസഹനീയമായിരുന്നുവെങ്കിലും വിവിധ രാജ്യക്കാരായിരുന്ന ആയിരങ്ങൾ തുറസ്സായ ചത്തുരത്തിൽ വളരെ നേരത്തെ തന്നെ സന്നിഹിതരായിരുന്നു. വാഹനത്തിൽ ജനങ്ങളുടെ ഇടയിലൂടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയ പാപ്പ അംഗരക്ഷകർ തന്റെ പക്കലേക്ക് ഇടയ്ക്കിടെ എടുത്തുകൊണ്ടുവന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ തൊട്ട് ആശീർവദിക്കുന്നുണ്ടായിരുന്നു. വാഹനത്തിൽ നിന്നുമിറങ്ങി പ്രസംഗവേദിയിലെത്തിയതിനെ തുടർന്ന് പാപ്പ ത്രിത്വസ്തുതിയോടെ പൊതുകൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ വായനയായിരുന്നു. വിശുദ്ധ പൗലോസ്ലിഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 12:12-27 വചനങ്ങളായിരുന്നു വായിക്കപ്പെട്ടത്.
1: A reading from the first letter of Saint Paul to the Corinthians. For just as the body is one and has many members, and all the members of the body, though many, are one body, so it is with Christ. Now you are the body of Christ, and individually members of it. The word of the Lord.
0: ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ പതിനാലാമൻ പാപ്പ തന്റെ സന്ദേശം നൽകി.
2: Fratelli e sorelle, buongiorno, benvenuti. Proseguiamo le catechesi sui documenti del Concilio Vaticano II. Oggi in particolare sulla Costituzione Sacrosanctum Concilium, sulla liturgia.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭദിനം, സുസ്വാഗതം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ രേഖകളിൽ പ്രത്യേകിച്ചും ആരാധനക്രമത്തെക്കുറിച്ചുള്ള സാക്രോസാങ്ക്തും കൊഞ്ചീലിയം എന്ന പ്രമാണരേഖയെ സംബന്ധിച്ച് നമ്മുടെ പ്രബോധന പരമ്പര തുടരാം. വിശുദ്ധ അഗസ്റ്റിൻ പുതുതായി ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രഹസ്യം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം ഇപ്പോൾ ശ്രവിച്ച വിശുദ്ധ പൗലോസ്ലിഹായുടെ വചനങ്ങളാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അദ്ദേഹം അതിനോട് ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നു, നിങ്ങളുടെ തന്നെ രഹസ്യാത്മകതയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നു. ആമേൻ. നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ കയ്യൊപ്പ് പോലെയാണ്. നിങ്ങളോട് ഇപ്രകാരം പറയുന്നു, ഇത് ക്രിസ്തുവിന്റെ ശരീരം. ആമേൻ എന്ന് നിങ്ങൾ ഉത്തരം നൽകുന്നു. ആകയാൽ നിങ്ങളുടെ ആമേൻ സത്യമായിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുവിൻ. നിങ്ങൾ കാണുന്നത് എന്താണോ അതായിരിക്കുക. നിങ്ങൾ എന്താണോ അതിനെ സ്വീകരിക്കുക. യേശുവിന്റെ അന്ത്യ അത്താഴത്തെക്കുറിച്ചുള്ള സ്മരണയ്ക്ക് ശേഷം ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖ വിശുദ്ധ അഗസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെപ്പറ്റി വിശദീകരിക്കുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ മേശയിൽ പങ്കുചേരുക എന്നതിനർത്ഥം വാസ്തവത്തിൽ ദൈവവചനത്താൽ രൂപപ്പെടുക, കർത്താവിന്റെ ശരീരത്തിന്റെ മേശയിൽ നവോന്മേഷം പ്രാപിക്കുക, ദൈവത്തിന് നന്ദി പറയുക എന്നതൊക്കെയാണ്. അവിടുത്തെ വചനത്തിലും കുർബാനയിലും അവനെ സ്വീകരിക്കുന്നതിലൂടെ അവനെപ്പോലെ നാമും ആയിത്തീരുന്നു. പിതാവിന്റെ വലത്തുവശത്ത് ശിരസായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടൊപ്പം അവന്റെ ശരീരമായി നാം മാറുന്നു. അവൻ നമുക്കായി സ്വർഗത്തിലൊരു സ്ഥാനമൊരുക്കുന്നു. അങ്ങനെ വിശുദ്ധ കുർബാന വരാനിരിക്കുന്ന രാജ്യത്തിന്റെ കൂദാശയാണ്. ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിനുള്ള അനുഗ്രഹീത ദിവസം വരെ സ്വർഗീയ മാതൃരാജ്യത്തേക്ക് നമ്മെ നയിക്കുന്ന യാത്രയുടെ അപ്പമാണ്. ആരാധനക്രമ സമൂഹം തങ്ങളുടെ കാഴ്ചകൾ സമർപ്പിക്കുന്നത് പുരോഹിതന്റെ കൈകളിലൂടെ മാത്രമല്ല, മറിച്ച് അവനുമായി ഐക്യപ്പെട്ടുകൊണ്ടുമാണ്. ഈ വീക്ഷണകോണിൽ ദൈവവുമായുള്ള ഐക്യത്തിന്റെയും പരസ്പര ഐക്യത്തിന്റെയും മാർഗമെന്ന നിലയിൽ ക്രിസ്ത്യാനികളുടെ ആത്മീയ യാഗത്തിന്റെ രൂപമാണ് വിശുദ്ധ കുർബാന. അതിനാൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവർ തങ്ങളെ തന്നെ അർപ്പിക്കുവാനും ക്രിസ്തുവിലൂടെ ദൈവത്തോടും പരസ്പരവുമുള്ള ഐക്യത്തിൽ ദിനം പ്രതി സ്വയം സമർപ്പിക്കുവാനും പഠിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ സ്വയം ഉൾച്ചേർക്കുന്നതിലൂടെ തന്നെ തന്നെ സൗജന്യമായി നൽകിയ കർത്താവായ യേശുവിന്റെ തന്നെ ജീവിതശൈലി സ്വീകരിക്കുവാൻ വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ ഈ ദാനം ഐക്യത്തിന്റെ ചലനാത്മകതയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇത് നമ്മുടെ ലോകത്തെയും സമൂഹങ്ങളെയും കുടുംബങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും ദുർബലപ്പെടുത്തുന്ന വിഭജനത്തിന്റെ പ്രക്ഷോഭത്തിന് ശക്തമായ മറുമരുന്ന് വാഗ്ദാനം ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവവചനം കേൾക്കുവാനും കർത്താവിന്റെ മേശയിൽ നിന്ന് പോഷിപ്പിക്കപ്പെടുവാനും നമ്മെ ക്ഷണിക്കുന്നു. അവിടെ അവൻ തന്നെ തന്നെ പിതാവിന് സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ രണ്ടു ഭാഗങ്ങളായ വചനഭാഗവും കൂദാശഭാഗവും ഒരേ ദൈവാരാധനയുടെ കർമ്മമായി മാറിക്കൊണ്ട് പരസ്പരം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള ബൗദ്ധികമായ അറിവ് നേടുന്നതിൽ മാത്രം കാര്യം ഒതുങ്ങുന്നില്ലെന്ന് ഓർക്കണം. മറിച്ച് ദൈവം എല്ലാവരോടും ഒരേ സമയം ഓരോ വ്യക്തിയോടും അഭിമുഖമായി സംസാരിക്കുന്ന ജീവനും ശക്തിയുമുള്ള വചനം സ്വീകരിക്കുകയാണ് പ്രധാനമായത്. ഈ വചനം വിശുദ്ധ കുർബാനയപ്പത്തോടൊപ്പം നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പാപത്തിന്റെ ക്ഷയാവസ്ഥയിൽ നിന്ന് നമ്മെ ക്രിസ്തുവിൽ പുതിയ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാന നമ്മെ വിശുദ്ധ തിരുവെഴുത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം ഗ്രഹിക്കുവാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ തിരുവെഴുത്തും വിശുദ്ധ കുർബാനയുടെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിശ്വാസികൾക്ക് ദൈവവചനത്തിന്റെ ഊട്ടുശാല കൂടുതൽ സമൃദ്ധമായി ലഭിക്കേണ്ടതിനായി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നിധികൾ കൂടുതൽ വിശാലമായി തുറന്നുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആരാധനക്രമ പരിഷ്കാരം ഈ അഭ്യർത്ഥനയെ യാഥാർത്ഥ്യമാക്കിയത് ലക്ഷണറി അഥവാ വചനഗ്രന്ഥമെന്ന അമൂല്യമായ നിധിയിലൂടെയാണ്. അതായത് ആരാധനാഘോഷങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ ബൈബിൾ വായനകളും സമാഹരിച്ചിരിക്കുന്ന ഗ്രന്ഥം. ഈ സമൃദ്ധി ജീവനുള്ള പാരമ്പര്യത്തിന്റെ ഏറ്റവും ശുദ്ധമായ ഉറവിടത്തിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയും ന്യായമായ നവീകരണത്തിനുള്ള തുറന്ന മനസ്സും ഒരുമിപ്പിക്കുന്നതാണ്. ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയുടെ രണ്ടാം അധ്യായത്തിന്റെ ആരംഭം സഭാപിതാക്കന്മാരിൽ നിന്നും നമ്മുടെ കാലം വരെ ഒഴുകിയെത്തുന്ന മഹത്തായ പാരമ്പര്യധാരയെക്കുറിച്ചുള്ള പരാമർശങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ രക്ഷകൻ അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ ബലിയായ കുർബാന അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവസാന അത്താഴവേളയിൽ സ്ഥാപിച്ചു. കുരിശിലെ തന്റെ ബലി തന്റെ പുനരാഗമനം വരെ അവിരാമം തുടർന്നുകൊണ്ടുപോകുവാൻ വേണ്ടിയായിരുന്നു അവിടുന്ന് അങ്ങനെ ചെയ്തത്. ഇതുവഴിയായി തന്റെ പ്രിയതമയായ സഭയെ അവിടുത്തെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മരണ ഭരമേൽപ്പിച്ചു. വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ കൂദാശിയും ഐക്യത്തിന്റെ അടയാളവും ഉപവിയുടെ ഉടമ്പടിയുമാണ്. ഇതൊരു പെസഹ വിരുന്നും കൂടിയാണ്. അതിൽ ക്രിസ്തു നമ്മുടെ ഭക്ഷണമായി തീരുകയും നമ്മുടെ ആത്മാവ് ദൈവപ്രസാദം കൊണ്ട് നിറയുകയും ഭാവി മഹത്വത്തിന് ഇത് അച്ചാരമായി ഭവിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഈ ദൈവിക ജീവന്റെ ഉറവിടത്തിൽ നിന്ന് വിശ്വാസത്തോടെ ജലം പാനം ചെയ്യാം. നാം ആഘോഷിക്കുന്ന ഈ വിശുദ്ധ രഹസ്യങ്ങൾ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ അനുവദിക്കാം. പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാവിഭാഗത്തെയും തുടർന്ന് അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. തദവസരത്തിൽ യുവജനങ്ങൾ, രോഗികൾ, നവദമ്പതികൾ എന്നിവരെ പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു.
2: This morning, all the English-speaking pilgrims and visitors taking part in today's audience, particularly groups from England, Sweden, Malawi, Tanzania, Indonesia, Singapore, South Korea, Canada, and the United States of America. Upon all of you and your families, I invoke the peace and joy of our Lord Jesus Christ. God bless you.
0: വിവിധ പ്രാർത്ഥന അഭ്യർത്ഥനകൾക്ക് ശേഷം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 24 തീയതി വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. എഴുത്ത് സത്യത്തിന്റെയും മാനവികതയുടെയും വെളിപ്പെടുത്തലാണ് പാപ്പ. വത്തിക്കാൻ പ്രസാധകശാലയുടെ 100 വാർഷികത്തോടനുബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരെ ലിയോ 14 പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. എഴുത്ത് എന്നത് കേവലം വാക്കുകളുടെ വിന്യാസമല്ല, മറിച്ച് സത്യത്തിന്റെയും മാനവികതയുടെയും ദൈവികതയുടെയും വെളിപ്പെടുത്തലാണെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. 1926 സ്ഥാപിതമായ വത്തിക്കാൻ പ്രസാധകശാലയുടെ ശതാബ്ദിവേളയിൽ എഴുത്തുകാർ സമൂഹത്തിന് നൽകുന്ന മാതൃകാപരമായ സേവനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. സത്യമെന്നത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഭൂപ്രദേശമല്ല, മറിച്ച് എല്ലാവരുമായി പങ്കുവയ്ക്കപ്പെടേണ്ട നന്മയാണെന്ന് പാപ്പ പറഞ്ഞു. നാം ആഗ്രഹിക്കുന്ന ലോകത്തെയും നാം സ്വപ്നം കാണുന്ന ഭാവിയെയും വെളിപ്പെടുത്തുന്ന സത്യത്തിന്റെ പ്രവൃത്തിയാണ് എഴുത്ത്. സത്യത്തിന്റെ യജമാനന്മാരല്ല നമ്മൾ, മറിച്ച് സത്യത്താൽ കീഴടക്കപ്പെടേണ്ടവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് വായന മനുഷ്യത്വത്തെ വിശാലമാക്കുന്നുവെന്നും സഹാനുഭൂതിയും കാരുണ്യവും വളർത്തുവാൻ ഇത് സഹായിക്കുമെന്നും പാപ്പ പറഞ്ഞു. എഴുത്തുകാർ തങ്ങളുടെ കഥാപാത്രങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ വായനക്കാരും ആ ജീവിതങ്ങളിലൂടെ ജീവിക്കുകയാണെന്നും ഇത് വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ ബഹുമാനിക്കുവാൻ ഏവരെയും പഠിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും വിത്തുകൾ പാകുന്ന എഴുത്തുകാരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച പാപ്പ അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ടാണ് തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. റാഞ്ചി അതിരൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ. ഇന്ത്യയിലെ റാഞ്ചി മെട്രോപൊളിറ്റൻ അതിരൂപതയുടെ പുതിയ സഹായമെത്രാനായി അതേ അതിരൂപതാംഗവും വികാരി ജനറലും കത്തീഡ്രൽ ഇടവക വികാരിയുമായിരുന്ന റവറന്റ് ആനന്ദ് ഡേവിഡ് സാൽക്സോയെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നിയമിച്ചു. ജൂൺ മാസം 24 തീയതിയാണ് നിയമന ഉത്തരവ് പ്രസിദ്ധീകരിച്ചത്. ആനന്ദ് ഡേവിഡ് സാൽക്സോ 1975 നവംബർ 20 റാഞ്ചി അതിരൂപതയിലെ മന്ദറിലാണ് ജനിച്ചത്. കൊൽക്കത്തയിലെ സെന്റ് ജോൺ വിയാനി മൈനർ സെമിനാരി, സെന്റ് ആൽബർട്ട്സ് കോളേജ് മേജർ സെമിനാരി, റാഞ്ചിയിലെ സെന്റ് സേവിയേഴ്സ് കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ച ശേഷം 2006 മെയ് 15 വൈദികനായി അഭിഷിക്തനായി. അസാധാരണ സാഹചര്യങ്ങളിൽ പോലും അൽമായർക്ക് വിശുദ്ധ ബലി മധ്യേയുള്ള വചനപ്രഘോഷണം നടത്താനാവില്ല വത്തിക്കാൻ. തിരഞ്ഞെടുക്കപ്പെടുന്ന അൽമായർക്ക് അസാധാരണ സാഹചര്യങ്ങളിൽ വചനപ്രഘോഷണം നടത്തുവാൻ അനുവാദം നൽകണമെന്ന ജർമ്മൻ മെത്രാന്മാരുടെ ആവശ്യത്തിന് 2026 ജൂൺ 17 അയച്ച കത്തിലൂടെ വത്തിക്കാൻ കാര്യാലയം മറുപടി നൽകി. ജർമ്മൻ മെത്രാൻ സമിതി അധ്യക്ഷൻ മോൺസിഞ്ഞോർ ഹൈനർ ബിൽമറിന് അയച്ച കത്തിൽ മെത്രാന്മാരുടെ അജപാലനപരമായ ആശങ്കകളെ കാര്യാലയം പ്രത്യേകമായി പരിഗണനയിൽ ഉൾക്കൊണ്ടു. എങ്കിലും ഇത്തരമൊരു അനുവാദം നൽകുവാൻ കഴിയില്ല എന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. നിലവിലുള്ള നിയമങ്ങളിൽ ഇളവ് വരുത്തുവാൻ കഴിയില്ല, കാരണം വചനപ്രഘോഷണം പുരോഹിതർക്കും ഡീക്കന്മാർക്കുമായി നിജപ്പെടുത്തിയിരിക്കുന്നത് വെറുമൊരു അച്ചടക്ക നിയമമല്ല, മറിച്ച് ആരാധനക്രമത്തിന്റെ സ്വഭാവത്തിൽ നിന്നു തന്നെ ഉത്ഭവിക്കുന്നതാണ് എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വചനപ്രഘോഷണമെന്നത് വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഇത് സുവിശേഷ പ്രഖ്യാപനവുമായി ആന്തരികമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ തിരുപ്പട്ടം വഴി നിയുക്തരായ ശുശ്രൂഷകർക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രബോധന അധികാരമാണ് ഇവിടെ വിനിയോഗിക്കപ്പെടുന്നതെന്നും കാര്യാലയം വ്യക്തമാക്കി. വിശുദ്ധ കുർബാനയിലെ വചനഭാഗവും കൂദാശഭാഗവും തമ്മിലുള്ള ഐക്യത്തിൽ നിന്നും തിരുപ്പട്ടം വഴി ലഭിച്ച ദൗത്യത്തിൽ നിന്നും വചനപ്രഘോഷണത്തെ വേർപെടുത്താനാവില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം വിശുദ്ധ കുർബാനയ്ക്കിടയിലെ വചനപ്രഘോഷണത്തിന് പുറമെ സഭാ നിയമങ്ങൾക്കും പ്രബോധനങ്ങൾക്കും വിധേയമായി അൽമായർക്ക് പൊതു ഇടങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തുവാൻ നിലവിൽ തന്നെ ധാരാളം അവസരങ്ങളുണ്ടെന്നും കാര്യാലയം ഓർമ്മിപ്പിച്ചു. നൈജീരിയയിൽ സായുധ ആക്രമണം, 20 പേർ കൊല്ലപ്പെട്ടു. നൈജീരിയയിലെ പ്ലേറ്റോ സ്റ്റേറ്റിലുണ്ടായ അതിരൂക്ഷമായ സായുധ ആക്രമണത്തിൽ ഏകദേശം 20 ആളുകൾ കൊല്ലപ്പെട്ടു. വിവരമറിഞ്ഞെത്തിയ സുരക്ഷാസേനയും അക്രമികളും തമ്മിലും ശക്തമായ ഏറ്റുമുട്ടലുണ്ടായി. ആക്രമണത്തിൽ 18 സംഭവസ്ഥലത്തും ഗുരുതരമായി പരിക്കേറ്റ 2 പിന്നീട് ആശുപത്രിയിലുമാണ് മരിച്ചത്. നൈജീരിയയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ ബോക്കോഹറാം, ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയ ഭീകര സംഘടനകൾ വലിയ ഭീഷണികൾ ഉയർത്തുന്നുവെങ്കിലും മധ്യ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വംശീയ സംഘർഷങ്ങൾ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 24 ബുധനാഴ്ച ലിയോ 14 പാപ്പ പൊതുക്കൂടിക്കാഴ്ച വേളയിൽ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

0: ആരാധനക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്ക്തും കൊഞ്ചീലിയം എന്ന പ്രമാണരേഖയെ ആധാരമാക്കിയ തന്റെ പ്രഭാഷണത്തിൽ വിശുദ്ധ കുർബാനയിലെ വചനഭാഗവും കൂദാശഭാഗവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പാപ്പ വിശദീകരിച്ചു. ഈ ബുധനാഴ്ചയും ലിയോ 14-ാമൻ പാപ്പയുടെ പ്രതിവാര പൊതുകൂടിക്കാഴ്ച പരിപാടി വത്തിക്കാനിൽ അരങ്ങേറി. പൊതുദർശന പരിപാടിയുടെ വേദി കഴിഞ്ഞ വാരത്തിലെന്ന പോലെ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ അങ്കണമായിരുന്നു. വേനൽക്കാല അർക്കാംശുക്കളുടെ താപാധിക്യം അസഹനീയമായിരുന്നുവെങ്കിലും വിവിധ രാജ്യക്കാരായിരുന്ന ആയിരങ്ങൾ തുറസ്സായ ചത്തുരത്തിൽ വളരെ നേരത്തെ തന്നെ സന്നിഹിതരായിരുന്നു. വാഹനത്തിൽ ജനങ്ങളുടെ ഇടയിലൂടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയ പാപ്പ അംഗരക്ഷകർ തന്റെ പക്കലേക്ക് ഇടയ്ക്കിടെ എടുത്തുകൊണ്ടുവന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ തൊട്ട് ആശീർവദിക്കുന്നുണ്ടായിരുന്നു. വാഹനത്തിൽ നിന്നുമിറങ്ങി പ്രസംഗവേദിയിലെത്തിയതിനെ തുടർന്ന് പാപ്പ ത്രിത്വസ്തുതിയോടെ പൊതുകൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദ്ദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ വായനയായിരുന്നു. വിശുദ്ധ പൗലോസ്ലിഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 12-ഉം 27-ഉം വചനങ്ങളായിരുന്നു വായിക്കപ്പെട്ടത്.
1: A reading from the first letter of Saint Paul to the Corinthians. For just as the body is one and has many members, and all the members of the body, though many, are one body, so it is with Christ. Now you are the body of Christ and individually members of it. The word of the Lord.
0: ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ തന്റെ സന്ദേശം നൽകി.
2: Fratelli e sorelle, buongiorno, benvenuti. Proseguiamo le catechesi sui documenti del Concilio Vaticano II. Oggi in particolare sulla Costituzione Sacrosanctum Concilium, sulla liturgia.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭദിനം, സുസ്വാഗതം. 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ രേഖകളിൽ പ്രത്യേകിച്ചും ആരാധനക്രമത്തെക്കുറിച്ചുള്ള സാക്രോസാങ്ക്തും കൊഞ്ചീലിയം എന്ന പ്രമാണരേഖയെ സംബന്ധിച്ച് നമ്മുടെ പ്രബോധന പരമ്പര തുടരാം. വിശുദ്ധ അഗസ്റ്റിൻ പുതുതായി ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രഹസ്യം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം ഇപ്പോൾ ശ്രവിച്ച വിശുദ്ധ പൗലോസ്ലിഹായുടെ വചനങ്ങളാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അദ്ദേഹം അതിനോട് ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നു, നിങ്ങളുടെ തന്നെ രഹസ്യാത്മകതയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നു. ആമേൻ. നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ കയ്യൊപ്പ് പോലെയാണ്. നിങ്ങളോട് ഇപ്രകാരം പറയുന്നു, ഇത് ക്രിസ്തുവിന്റെ ശരീരം. ആമേൻ എന്ന് നിങ്ങൾ ഉത്തരം നൽകുന്നു. ആകയാൽ നിങ്ങളുടെ ആമേൻ സത്യമായിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുവിൻ. നിങ്ങൾ കാണുന്നത് എന്താണോ അതായിരിക്കുക. നിങ്ങൾ എന്താണോ അതിനെ സ്വീകരിക്കുക. യേശുവിന്റെ അന്ത്യ അത്താഴത്തെക്കുറിച്ചുള്ള സ്മരണയ്ക്കു ശേഷം ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖ വിശുദ്ധ അഗസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെപ്പറ്റി വിശദീകരിക്കുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ മേശയിൽ പങ്കുചേരുക എന്നതിനർത്ഥം വാസ്തവത്തിൽ ദൈവവചനത്താൽ രൂപപ്പെടുക, കർത്താവിന്റെ ശരീരത്തിന്റെ മേശയിൽ നവോന്മേഷം പ്രാപിക്കുക, ദൈവത്തിന് നന്ദി പറയുക എന്നതൊക്കെയാണ്. അവിടുത്തെ വചനത്തിലും കുർബാനയിലും അവനെ സ്വീകരിക്കുന്നതിലൂടെ അവനെപ്പോലെ നാമും ആയിത്തീരുന്നു. പിതാവിന്റെ വലത്തുവശത്ത് ശിരസായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടൊപ്പം അവന്റെ ശരീരമായി നാം മാറുന്നു. അവൻ നമുക്കായി സ്വർഗത്തിലൊരു സ്ഥാനമൊരുക്കുന്നു. അങ്ങനെ വിശുദ്ധ കുർബാന വരാനിരിക്കുന്ന രാജ്യത്തിന്റെ കൂദാശയാണ്. ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിനുള്ള അനുഗ്രഹീത ദിവസം വരെ സ്വർഗീയ മാതൃരാജ്യത്തേക്ക് നമ്മെ നയിക്കുന്ന യാത്രയുടെ അപ്പമാണ്. ആരാധനക്രമ സമൂഹം തങ്ങളുടെ കാഴ്ചകൾ സമർപ്പിക്കുന്നത് പുരോഹിതന്റെ കൈകളിലൂടെ മാത്രമല്ല, മറിച്ച് അവനുമായി ഐക്യപ്പെട്ടുകൊണ്ടുമാണ്. ഈ വീക്ഷണകോണിൽ ദൈവവുമായുള്ള ഐക്യത്തിന്റെയും പരസ്പര ഐക്യത്തിന്റെയും മാർഗമെന്ന നിലയിൽ ക്രിസ്ത്യാനികളുടെ ആത്മീയ യാഗത്തിന്റെ രൂപമാണ് വിശുദ്ധ കുർബാന. അതിനാൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവർ തങ്ങളെ തന്നെ അർപ്പിക്കുവാനും ക്രിസ്തുവിലൂടെ ദൈവത്തോടും പരസ്പരവുമുള്ള ഐക്യത്തിൽ ദിനം പ്രതി സ്വയം സമർപ്പിക്കുവാനും പഠിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ സ്വയം ഉൾച്ചേർക്കുന്നതിലൂടെ തന്നെ തന്നെ സൗജന്യമായി നൽകിയ കർത്താവായ യേശുവിന്റെ തന്നെ ജീവിതശൈലി സ്വീകരിക്കുവാൻ വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ ഈ ദാനം ഐക്യത്തിന്റെ ചലനാത്മകതയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇത് നമ്മുടെ ലോകത്തെയും സമൂഹങ്ങളെയും കുടുംബങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും ദുർബലപ്പെടുത്തുന്ന വിഭജനത്തിന്റെ പ്രക്ഷോഭത്തിന് ശക്തമായ മറുമരുന്ന് വാഗ്ദാനം ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവവചനം കേൾക്കുവാനും കർത്താവിന്റെ മേശയിൽ നിന്ന് പോഷിപ്പിക്കപ്പെടുവാനും നമ്മെ ക്ഷണിക്കുന്നു. അവിടെ അവൻ തന്നെ തന്നെ പിതാവിന് സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ രണ്ടു ഭാഗങ്ങളായ വചനഭാഗവും കൂദാശഭാഗവും ഒരേ ദൈവാരാധനയുടെ കർമ്മമായി മാറിക്കൊണ്ട് പരസ്പരം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള ബൗദ്ധികമായ അറിവ് നേടുന്നതിൽ മാത്രം കാര്യം ഒതുങ്ങുന്നില്ലെന്ന് ഓർക്കണം. മറിച്ച് ദൈവം എല്ലാവരോടും ഒരേ സമയം ഓരോ വ്യക്തിയോടും അഭിമുഖമായി സംസാരിക്കുന്ന ജീവനും ശക്തിയുമുള്ള വചനം സ്വീകരിക്കുകയാണ് പ്രധാനമായത്. ഈ വചനം വിശുദ്ധ കുർബാനയപ്പത്തോടൊപ്പം നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പാപത്തിന്റെ ക്ഷയാവസ്ഥയിൽ നിന്ന് നമ്മെ ക്രിസ്തുവിൽ പുതിയ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാന നമ്മെ വിശുദ്ധ തിരുവെഴുത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം ഗ്രഹിക്കുവാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ തിരുവെഴുത്തും വിശുദ്ധ കുർബാനയുടെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിശ്വാസികൾക്ക് ദൈവവചനത്തിന്റെ ഊട്ടുശാല കൂടുതൽ സമൃദ്ധമായി ലഭിക്കേണ്ടതിനായി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നിധികൾ കൂടുതൽ വിശാലമായി തുറന്നുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആരാധനക്രമ പരിഷ്കാരം

0: പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ രക്ഷകൻ അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ ബലിയായ കുർബാന അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവസാന അത്താഴവേളയിൽ സ്ഥാപിച്ചു. കുരിശിലെ തന്റെ ബലി തന്റെ പുനരാഗമനം വരെ അവിരാമം തുടർന്നു കൊണ്ടുപോകുവാൻ വേണ്ടിയായിരുന്നു അവിടുന്ന് അങ്ങനെ ചെയ്തത്. ഇതുവഴിയായി തന്റെ പ്രിയതമയായ സഭയെ അവിടുത്തെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മരണ ഭരമേൽപ്പിച്ചു. വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ കൂദാശിയും ഐക്യത്തിന്റെ അടയാളവും ഉപവിയുടെ ഉടമ്പടിയുമാണ്. ഇതൊരു പെസഹ വിരുന്നും കൂടിയാണ്. അതിൽ ക്രിസ്തു നമ്മുടെ ഭക്ഷണമായി തീരുകയും നമ്മുടെ ആത്മാവ് ദൈവപ്രസാദം കൊണ്ട് നിറയുകയും ഭാവി മഹത്വത്തിന് ഇത് അച്ചാരമായി ഭവിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഈ ദൈവിക ജീവന്റെ ഉറവിടത്തിൽ നിന്ന് വിശ്വാസത്തോടെ ജലം പാനം ചെയ്യാം. നാം ആഘോഷിക്കുന്ന ഈ വിശുദ്ധ രഹസ്യങ്ങൾ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ അനുവദിക്കാം. പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാ വിഭാഗത്തെയും തുടർന്ന് അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. തദവസരത്തിൽ യുവജനങ്ങൾ, രോഗികൾ, നവദമ്പതികൾ എന്നിവരെ പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു.
1: This morning, all the English-speaking pilgrims and visitors taking part in today's audience, particularly groups from England, Sweden, Malawi, Tanzania, Indonesia, Singapore, South Korea, Canada, and the United States of America. Upon all of you and your families, I invoke the peace and joy of our Lord Jesus Christ. God bless you.
0: വിവിധ പ്രാർത്ഥന അഭ്യർത്ഥനകൾക്ക് ശേഷം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.

ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം. പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന്

കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de.